ചോദിച്ചോ നിന്നുരായി ശനികായി കലാമുലായി മോറൻ മുസ്തീ മനുലബ്ജതായി മൂസാക്കനെ മൊഹലപ്പത്തോ നീ മുസ്തദാ യാമം ജുനായ